0: In Wayanad, monsoon is no longer just a season. It is a painful reminder. Every dark cloud, every spell of heavy rain brings back memories of the day an entire hillside came crashing down. Nearly a year after Churalmala, Mundakai landslide, another landslide in nearby Kaladi has reopened wounds that never truly healed. The latest landslide was nowhere near the scale of last year's disaster, which has left deep scars. The state government says rehabilitation of 2024 landslide survivors is progressing. A new township is coming up and families have slowly begun moving into them. But rebuilding walls is easier than rebuilding lives. Among those who have finally received a new home are Anish and Sayana. They had lost everything that mattered, their three sons, Anish's mother and his nephew.
1: കുറച്ച് ഒരു പ്രകൃതി രമണീയമായ സ്ഥലമുള്ള ആർക്കും വന്നു കഴിഞ്ഞാൽ ഇഷ്ടപ്പെടുന്ന ഒരു സ്ഥലമാണ്. അപ്പൊ ആ നാടില്ലാണ്ടാവുക എന്ന് പറയുമ്പോൾ വലിയൊരു വിഷമം തന്നെയാണ്. ഇങ്ങനെയുള്ളതൊക്കെ കാണുമ്പോൾ സങ്കടം തന്നെ ഉള്ളൂ. നാടില്ലാണ്ടായി പോവുകയാണോ എന്നുള്ളൊരു ദുഃഖം.
2: നമ്മൾ വേണ്ടപ്പെട്ട ഒരു കുറെ ആദിവാസികളുണ്ടായിരുന്നു, അവരൊക്കെ ഇപ്പൊ നമ്മളെ കൂടെ ഇല്ല. അപ്പൊ അതിന്റെയൊക്കെ ഒരു ബുദ്ധിമുട്ട് ഇവിടെ ഉള്ളവരൊക്കെ നമുക്ക് അറിയാം, പക്ഷെ നമ്മളെ അടുപ്പുള്ള കുറെ പേര് നമ്മളെ വിട്ടുപോയി. ഞാൻ എപ്പോഴും ദൈവത്തിനോട് പ്രാർത്ഥിക്കുന്നു, നമുക്ക് വന്നത് ഇനി വേറൊരാൾക്കും വരുത്തരുതേ എന്നാണ് ഞാൻ പ്രാർത്ഥിക്കുക. പക്ഷെ അത് കണ്ടപ്പോ എനിക്ക് ഒരുപാട് വിഷമം തോന്നി.
0: For many others, that new beginning remains out of reach. Dozens of families continue to live in temporary government quarters, waiting for permanent homes. They say rehabilitation has slowed because of construction delays and repeated changes in officials overseeing the project.
3: പിന്നെ ഞങ്ങൾ എത്രയും പെട്ടെന്നാണ് പോകണം എന്നാണ് ആഗ്രഹിക്കുന്നത്. കാരണം ഈ വീടിന്റെ അവസ്ഥ നോക്കിയാൽ പൊട്ടി പൊളിഞ്ഞ് വീണ്ടും കയറിക്കൊണ്ടിരിക്കുക. അപ്പൊ രണ്ടു വർഷം കളക്ടർ അപേക്ഷ കൊടുത്തിട്ട് പോലെ അവര് തിരസ്കരിക്കുന്നു. കാരണം അപ്പൊ നമ്മൾ കേൾക്കാൻ തയ്യാറാകാത്ത പോലെ ഉദ്യോഗസ്ഥന്മാർ ഇപ്പൊ പെരുമാറിക്കൊണ്ടിരിക്കുന്നത്.
4: വേഗത്തിൽ നറുക്കെടുപ്പ് എടുത്താൽ നമുക്ക് വീടാതെ എന്ന് അറിയാൻ കഴിയും. അപ്പോ വീട് ഒരു സെപ്റ്റംബറിലേ കിട്ടുള്ളൂ എന്ന് പറഞ്ഞു. എന്നാലും ഈ ഒരു ജൂലൈ 30-ന്റെ ഉള്ളില് രണ്ടു വർഷമായല്ലോ. അപ്പൊ അതിന് മുന്നേ സെക്കൻഡ് ട്രിപ്പ് ഉള്ള നറുക്കെടുപ്പ് എടുത്തു കഴിഞ്ഞാൽ ഞങ്ങൾക്കൊരു ആശ്വാസമായിരുന്നു.
5: Very clear that the victims of the 2024 Wayanad landslide are still rebuilding their lives together, and incidents like these are only coming back to remind them over and again of what they went through in the last 2 years. And at this point, what they need are actions to ensure that it doesn't get repeated beyond any promises. With video journalist Tinku Rajshekar, Shubhimol KG for India Today from Wayanad.
6: Okay, let's leave you though with some happier news. And the happy news has been created by Indian women. While India's men have struggled against England, India's women created history by defeating England by 270 runs in their first ever women's test at Lord's, chasing 457. England were bowled out for just 186. India then maintained their unbeaten record in women's tests in England with this landmark victory. Cricket legend Sachin Tendulkar, who watched the match and addressed the team before the final day's play, was present to witness the memorable triumph. The stars, including Kanti Gaut, young fast bowler who took 7 wickets in the match, Smriti Mandhana scored a 50 in each inning, and Yastika Bhatia became the first Indian woman to score 100 at Lord's. Well, if the men can't do it, the women can. As Harry Belafonte said, "I say the women of the day are smarter and better than the men any day." Congratulations to the Indian women's team. Thanks for watching. You stay well, stay safe. Good night, Shubh Ratri, Jai Hind, Namaskar.
7: And when you look at this Indian

0: While the district administration claimed the temple committee was issued multiple notices seeking clarifications, the committee chief alleged that they were not given a proper...
1: आप उच्च स्तरीय करा लिए, सीबीआई को दे दीजिए, हाई कोर्ट के दिशा निर्देश में करा लीजिए।
0: The controversy has left devotees in shock.
2: चारों तरफ से ये भ्रष्टाचारी लिप्त है और इसके साथ पूरी समिति ही दोषी है क्यों जो सहयोग देता है अगर ये समिति कहती है कि हम चोर नहीं है तो भाई जो साथ देगा वो तो चोर होगा ही।
0: The probe committee had cross-referenced audit records from 2023-2024 and 2024-2025 with actual documents. Any action will be decided based on orders from the courts.
3: The Butati Dham temple in Rajasthan's Nagaur witnesses an influx of thousands of followers on a daily basis. However, serious accusations of financial impropriety and fraud have caused a sense of betrayal amongst several of them. Whether the recommendations made by the investigation committee, including that of freezing of records, of registering an FIR and police investigations into the matter, apart from suspension of the current temple committee and handing over of the temple affairs to a gazetted officer, are accepted or not, only time can tell. With camera person Manish Devankar Vadhavan in Nagaur for India Today.
4: A fresh landslide in Wayanad has reopened old wounds for families who survived the last disaster. While some have finally moved into new homes, many remain in temporary shelters waiting for rehabilitation to be completed. Here's a reality check from Ground Zero.
5: Monsoon is no longer just a season. It is a painful reminder. Every dark cloud, every spell of heavy rain brings back memories of the day an entire hillside came crashing down. Nearly a year after Churalmala, Mundakai landslide, another landslide in nearby Kaladi has reopened wounds that never truly healed. The latest landslide was nowhere near the scale of last year's disaster, which has left deep scars. The state government says rehabilitation of 2024 landslide survivors is progressing. A new township is coming up, and families have slowly begun moving into them. But rebuilding walls is easier than rebuilding lives. Among those who have finally received a new home are Anish and Sayana. They had lost everything that mattered, their three sons, Anish's mother and his nephew.
6: നമ്മള് നാട് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കുറച്ച് ഒരു പ്രകൃതി രമണീയമായ സ്ഥലമുള്ള ആർക്കും വന്നു കഴിഞ്ഞാൽ ഇഷ്ടപ്പെടുന്ന ഒരു സ്ഥലമാണ്. അപ്പൊ ആ നാടില്ലാണ്ടാവുക എന്ന് പറയുമ്പോൾ വലിയൊരു വിഷമം തന്നെയാണ്. ഇങ്ങനെയുള്ളതൊക്കെ കാണുമ്പോൾ സങ്കടം തന്നെയുള്ളൂ. നാടില്ലാണ്ടായി പോവുകയാണോ എന്നുള്ളൊരു ദുഃഖം.
7: നമ്മൾ വേണ്ടപ്പെട്ട ഒരു കുറെ ആദിവാസികൾ ഉണ്ടായിരുന്നു, അവരൊക്കെ ഇപ്പൊ നമ്മളെ കൂടെ ഇല്ല. അപ്പൊ അതിന്റെയൊക്കെ ഒരു ബുദ്ധിമുട്ട്. ഇവിടെ ഉള്ളവരൊക്കെ നമുക്ക് അറിയാം, പക്ഷെ നമ്മൾ അടുപ്പുള്ള കുറെ പേര് നമ്മൾ വിട്ടുപോയി. ഞാൻ എപ്പോഴും ദൈവത്തിനോട് പ്രാർത്ഥിക്കുന്നു, നമുക്ക് വന്നത് ഇനി വേറൊരാൾക്കും വരുത്തരുതേ എന്നാണ് ഞാൻ പ്രാർത്ഥിക്കുക. പക്ഷെ അത് കണ്ടപ്പോ എനിക്ക് ഒരുപാട് വിഷമം തോന്നി.
5: For many others, that new beginning remains out of reach. Dozens of families continue to live in temporary government quarters, waiting for permanent homes. They say rehabilitation has slowed because of construction delays and repeated changes in officials overseeing the project.
8: പിന്നെ ഞങ്ങൾ എത്രയും പെട്ടെന്നാണ് പോകണം എന്നാണ് ആഗ്രഹിക്കുന്നത്. കാരണം ഈ വീടിന്റെ അവസ്ഥ നോക്കിയാൽ പൊട്ടി പൊളിഞ്ഞ് വീണ്ടും കയറി കൊണ്ടിരിക്കുകയാണ്. അപ്പൊ രണ്ടു വർഷം കലക്ടറേറ്റ് അപേക്ഷ കൊടുത്തിട്ട് പോലെ അവര് തിരസ്കരിക്കുന്നു. കാരണം നമ്മളെ കേൾക്കാൻ തയ്യാറാകാത്ത പോലെ ഉദ്യോഗസ്ഥന്മാർ ഇപ്പൊ പെരുമാറിക്കൊണ്ടിരിക്കുന്നത്.
9: വേഗത്തിൽ നറുക്കെടുപ്പ് എടുത്താൽ നമുക്ക് വീടാതെ എന്ന് അറിയാൻ കഴിയും. അപ്പോ വീട് ഒരു സെപ്റ്റംബറിലെ കിട്ടുള്ളൂ എന്ന് പറഞ്ഞു. എന്നാലും ഈ ഒരു ജൂലൈ 30-ന്റെ ഉള്ളില് രണ്ടു വർഷമായല്ലോ. അപ്പൊ അതിന് മുന്നേ സെക്കൻഡ് ട്രിപ്പ് ഉള്ള നറുക്കെടുപ്പ് എടുത്തു കഴിഞ്ഞാൽ ഞങ്ങൾക്കൊരു ആശ്വാസമായിരുന്നു.
10: Very clear that the victims of the 2024 Wayanad landslide are still rebuilding their

0: Wayanad, monsoon is no longer just a season. It is a painful reminder. Every dark cloud, every spell of heavy rain brings back memories of the day an entire hillside came crashing down. Nearly a year after Churalmala Mundakai landslide, another landslide in nearby Kaladi has reopened wounds that never truly healed. The latest landslide was nowhere near the scale of last year's disaster, which has left deep scars. The state government says rehabilitation of 2024 landslide survivors is progressing. A new township is coming up and families have slowly begun moving into them. But rebuilding walls is easier than rebuilding lives. Among those who have finally received a new home are Anish and Sayana. They had lost everything that mattered, their three sons, Anish's mother and his nephew.
1: കുറച്ച് ഒരു പ്രകൃതി രമണീയമായ സ്ഥലമുള്ള ആർക്കും വന്നു കഴിഞ്ഞാൽ ഇഷ്ടപ്പെടുന്ന ഒരു സ്ഥലമാണ്. അപ്പൊ ആ നാടില്ലാണ്ടാവുക എന്ന് പറയുമ്പോൾ വലിയൊരു വിഷമം തന്നെയാണ്. ഇങ്ങനെയുള്ളതൊക്കെ കാണുമ്പോൾ സങ്കടം തന്നെ ഉള്ളു, നാടില്ലാണ്ടായി പോവുകയാണോ എന്നുള്ളൊരു ദുഃഖം.
2: നമ്മൾ വേണ്ടപ്പെട്ട ഒരു കുറെ ആദിവാസികൾ ഉണ്ടായിരുന്നു, അവർക്കൊപ്പം നമ്മൾ കൂടെ ഇല്ല. അപ്പൊ അതിന്റെയൊക്കെ ഒരു ബുദ്ധിമുട്ട് ഇവിടെ ഉള്ളവരൊക്കെ നമുക്ക് അറിയാം, പക്ഷെ നമ്മൾ അടുപ്പമുള്ള കുറെ പേര് നമ്മൾ വിട്ടുപോയി. ഞാൻ എപ്പോഴും ദൈവത്തിനോട് പ്രാർത്ഥിക്കുന്നു, നമുക്ക് വന്നത് ഇനി വേറൊരാൾക്കും വരുത്തരുതേ എന്നാണ് ഞാൻ പ്രാർത്ഥിക്കുക. പക്ഷെ അത് കണ്ടപ്പോൾ എനിക്ക് ഒരുപാട് വിഷമം തോന്നി.
0: ഫോർ മെനി അതേഴ്സ് ദാറ്റ് ന്യൂ ബിഗിനിങ് റിമെയിൻസ് ഔട്ട് ഓഫ് റീച്ച്. Dozens of families continue to live in temporary government quarters waiting for permanent homes. They say rehabilitation has slowed because of construction delays and repeated changes in officials overseeing the project.
3: പിന്നെ ഞങ്ങൾ എത്രയും പെട്ടെന്നാണ് പോകണം എന്നാണ് ആഗ്രഹിക്കുന്നത്. കാരണം ഈ വീടിന്റെ അവസ്ഥ നോക്കിയാൽ പൊട്ടി പൊളിഞ്ഞ് വീണ്ടും കയറിക്കൊണ്ടിരിക്കുക. അപ്പൊ രണ്ടു വർഷം കലക്ടറേറ്റ് അപേക്ഷ കൊടുത്തിട്ട് പോലെ അവര് തിരസ്കരിക്കുന്നു. കാരണം നമ്മൾ കേൾക്കാനും തയ്യാറാകാത്ത പോലെ ഉദ്യോഗസ്ഥന്മാർ ഇപ്പോൾ പെരുമാറിക്കൊണ്ടിരിക്കുന്നത്.
4: വേഗത്തിൽ നടക്കെടുപ്പ് എടുത്താലേ നമുക്ക് വീടാതെ എന്ന് അറിയാൻ കഴിയും. അപ്പോ വീട് ഒരു സെപ്റ്റംബറിലേ കിട്ടുള്ളൂ എന്ന് പറഞ്ഞു. എന്നാലും ഈ ഒരു ജൂലൈ 30-ന്റെ ഉള്ളില് രണ്ടു വർഷമായല്ലോ. അപ്പൊ അതിന് മുന്നേ സെക്കൻഡ് ട്രിപ്പ് ഉള്ള നറുക്കെടുപ്പ് എടുത്തു കഴിഞ്ഞാൽ ഞങ്ങൾക്കൊരു ആശ്വാസമായിരുന്നു.
5: Very clear that the victims of the 2024 Wayanad landslide are still rebuilding their lives together, and incidents like these are only coming back to remind them over and again of what they went through in the last 2 years. And at this point, what they need are actions to ensure that it doesn't get repeated beyond any promises. With video journalist Tinku Rajshekar, Shubhimol KG for India Today from Wayanad.
6: Okay, let's leave you though with some happier news. And the happy news has been created by Indian women. While India's men have struggled against England, India's women created history by defeating England by 270 runs in their first ever women's test at Lord's, chasing 457. England were bowled out for just 186. India then maintained their unbeaten record in women's tests in England with this landmark victory. Cricket legend Sachin Tendulkar, who watched the match and addressed the team before the final day's play, was present to witness the memorable triumph. The stars, including Kanti Gaut, young fast bowler who took 7 wickets in the match, Smriti Mandhana scored a 50 in each inning, and Yastika Bhatia became the first Indian woman to score 100 at Lord's. Well, if the men can't do it, the women can. As Harry Belafonte said, "I say the women of the day are smarter and better than the men any day." Congratulations to the Indian women's team. Thanks for watching. You stay well, stay safe. Good night, Shubh Ratri, Jai Hind, Namaskar.
7: And when you look at this Indian...
8: To 15-year-old Harper, buying an $80 vintage rock t-shirt is a great investment. To Harper's mom, this logic has a few holes in it. So she helped Harper open a Wells Fargo Clear Access banking account. With no overdraft fees and tools to track spending, Harper's learning, one heavy metal tee at a time. However you make money work, Wells Fargo can work with that.
9: Terms apply. Visit wellsfargo.com/deposit disclosures for fees and details.
10: No.
11: Oh, no.
12: Welcome to Get Real.
10: I got something to say.
12: A weekly talk show for the reality TV obsessed.
11: Oh, my God.
10: It's got to be deliciously desperate.
13: Why do these girls forgive him?
14: She has a soft spot for troubled men.
10: Boo bloody who?
12: This is your show. Search Get Real on TuneIn to listen.
11: Love runs deeper than we know.
12: And stream new episodes Thursdays on Hulu and Hulu on Disney+.

0: In Wayanad, monsoon is no longer just a season. It is a painful reminder. Every dark cloud, every spell of heavy rain brings back memories of the day an entire hillside came crashing down. Nearly a year after Churalmala Mundakai landslide, another landslide in nearby Kaladi has reopened wounds that never truly healed. The latest landslide was nowhere near the scale of last year's disaster, which has left deep scars. The state government says rehabilitation of 2024 landslide survivors is progressing. A new township is coming up and families have slowly begun moving into them. But rebuilding walls is easier than rebuilding lives. Among those who have finally received a new home are Anish and Sayana. They had lost everything that mattered, their three sons, Anish's mother and his nephew.
1: കുറച്ച് ഒരു പ്രകൃതി രമണീയമായ സ്ഥലമുള്ള ആർക്കും വന്നു കഴിഞ്ഞാൽ ഇഷ്ടപ്പെടുന്ന ഒരു സ്ഥലമാണ്. അപ്പൊ ആ നാടില്ലാണ്ടാവുക എന്ന് പറയുമ്പോൾ വലിയൊരു വിഷമം തന്നെയാണ്. ഇങ്ങനെയുള്ളതൊക്കെ കാണുമ്പോൾ സങ്കടം തന്നെയുള്ളൂ, നാടില്ലാണ്ടായി പോവുകയാണോ എന്നുള്ളൊരു ദുഃഖം.
2: നമ്മൾ വേണ്ടപ്പെട്ട ഒരു കുറെ ആദിവാസികൾ ഉണ്ടായിരുന്നു, അവരൊക്കെ ഇപ്പൊ നമ്മളെ കൂടെ അല്ല. അപ്പൊ അതിന്റെയൊക്കെ ഒരു ബുദ്ധിമുട്ട്, ഇവിടെ ഉള്ളവരൊക്കെ നമുക്ക് അറിയാം, പക്ഷെ നമ്മൾ അടുപ്പുള്ള കുറെ പേര് നമ്മൾ വിട്ടുപോയി. ഞാൻ എപ്പോഴും ദൈവത്തിനോട് പ്രാർത്ഥിക്കുന്നു, നമുക്ക് വന്നത് ഇനി വേറൊരാൾക്കും വരുത്തരുതേ എന്നാണ് ഞാൻ പ്രാർത്ഥിക്കുക. പക്ഷെ അത് കണ്ടപ്പോ എനിക്ക് ഒരുപാട് വിഷമം തോന്നി.
0: ഫോർ മെനി അതേഴ്സ് ദാറ്റ് ന്യൂ ബിഗിനിങ് റിമെയിൻസ് ഔട്ട് ഓഫ് റീച്ച്. Dozens of families continue to live in temporary government quarters waiting for permanent homes. They say rehabilitation has slowed because of construction delays and repeated changes in officials overseeing the project.
3: പിന്നെ ഞങ്ങൾ എത്രയും പെട്ടെന്നാണ് പോകണം എന്നാണ് ആഗ്രഹിക്കുന്നത്. കാരണം ഈ വീടിന്റെ അവസ്ഥ നോക്കിയാൽ പൊട്ടി പൊളിഞ്ഞ് വീണ്ടും കയറി കൊണ്ടിരിക്കുക. അപ്പൊ രണ്ടു വർഷം കളക്ടറേറ്റ് അപേക്ഷ കൊടുത്തിട്ട് പോലും അവര് തിരസ്കരിക്കുന്നു. കാരണം നമ്മൾ കേൾക്കാനും തയ്യാറാകാത്ത പോലെ ഉദ്യോഗസ്ഥന്മാർ ഇപ്പൊ പെരുമാറിക്കൊണ്ടിരിക്കുന്നത്.
4: വേഗത്തിൽ നറുക്കെടുപ്പ് എടുത്താൽ നമുക്ക് വീടാതെ എന്ന് അറിയാൻ കഴിയും. അപ്പോ വീട് ഒരു സെപ്റ്റംബറിലെ കിട്ടുള്ളൂ എന്ന് പറഞ്ഞു. എന്നാലും ഈ ഒരു ജൂലൈ 30-ന്റെ ഉള്ളില് രണ്ടു വർഷമായല്ലോ. അപ്പൊ അതിന് മുന്നേ സെക്കൻഡ് ട്രിപ്പ് ഉള്ള നറുക്കെടുപ്പ് എടുത്തു കഴിഞ്ഞാൽ ഞങ്ങൾക്കൊരു ആശ്വാസമായിരുന്നു.
5: Very clear that the victims of the 2024 Wayanad landslide are still rebuilding their lives together, and incidents like these are only coming back to remind them over and again of what they went through in the last 2 years. And at this point, what they need are actions to ensure that it doesn't get repeated beyond any promises. With video journalist Tinku Rajshekar, Shubhimol KG for India Today from Wayanad.
6: Okay, let's leave you though with some happier news. And the happy news has been created by Indian women. While India's men have struggled against England, India's women created history by defeating England by 270 runs in their first ever women's test at Lord's, chasing 457. England were bowled out for just 186. India then maintained their unbeaten record in women's tests in England with this landmark victory. Cricket legend Sachin Tendulkar, who watched the match and addressed the team before the final day's play, was present to witness the memorable triumph. The stars, including Kanti Gaut, young fast bowler who took 7 wickets in the match, Smriti Mandhana scored a 50 in each inning, and Yastika Bhatia became the first Indian woman to score 100 at Lord's. Well, if the men can't do it, the women can. As Harry Belafonte said, "I say the women of the day are smarter and better than the men any day." Congratulations to the Indian women's team. Thanks for watching. You stay well, stay safe. Good night, Shubhratri, Jai Hind, Namaskar.
7: And when you look at this Indian

0: In Wayanad, monsoon is no longer just a season. It is a painful reminder. Every dark cloud, every spell of heavy rain brings back memories of the day an entire hillside came crashing down. Nearly a year after Churalmala Mundakai landslide, another landslide in nearby Kaladi has reopened wounds that never truly healed. The latest landslide was nowhere near the scale of last year's disaster, which has left deep scars. The state government says rehabilitation of 2024 landslide survivors is progressing. A new township is coming up and families have slowly begun moving into them. But rebuilding walls is easier than rebuilding lives. Among those who have finally received a new home are Anish and Sayana. They had lost everything that mattered. The three sons, Anish's mother and his nephew.
1: നമ്മുടെ നാട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ഒരു പ്രകൃതി രമണീയമായ സ്ഥലമുള്ള ആർക്കും വന്നു കഴിഞ്ഞാൽ ഇഷ്ടപ്പെടുന്ന ഒരു സ്ഥലമാണ്. അപ്പൊ ആ നാടില്ലാണ്ടാവുക എന്ന് പറയുമ്പോൾ വലിയൊരു വിഷമം തന്നെയാണ്. ഇങ്ങനെയുള്ളതൊക്കെ കാണുമ്പോൾ സങ്കടം തന്നെ ഉള്ളു. നാടില്ലാണ്ടായി പോവുകയാണോ എന്നുള്ളൊരു ദുഃഖം.
2: നമ്മൾ വേണ്ടപ്പെട്ട ഒരു കുറെ ആദിവാസികൾ ഉണ്ടായിരുന്നു, അവരൊക്കെ ഇപ്പൊ നമ്മളെ കൂടെ അല്ല. അപ്പൊ അതിന്റെയൊക്കെ ഒരു ബുദ്ധിമുട്ട്. ഇവിടെ ഉള്ളവരൊക്കെ നമുക്ക് അറിയാം, പക്ഷെ നമ്മൾ അടുപ്പുള്ള കുറെ പേര് നമ്മൾ വിട്ടുപോയി. ഞാൻ എപ്പോഴും ദൈവത്തിനോട് പ്രാർത്ഥിക്കുന്നു, നമുക്ക് വന്നത് ഇനി വേറൊരാൾക്കും വരുത്തരുതേ എന്നാണ് ഞാൻ പ്രാർത്ഥിക്കുക. പക്ഷെ അത് കണ്ടപ്പോ എനിക്ക് ഒരുപാട് വിഷമം തോന്നി.
0: For many others, that new beginning remains out of reach. Dozens of families continue to live in temporary government quarters, waiting for permanent homes. They say rehabilitation has slowed because of construction delays and repeated changes in officials overseeing the project.
3: പിന്നെ ഞങ്ങൾ എത്രയും പെട്ടെന്നാണ് പോകണം എന്നാണ് ആഗ്രഹിക്കുന്നത്. കാരണം ഈ വീടിന്റെ അവസ്ഥ നോക്കിയാൽ പൊട്ടി പൊളിഞ്ഞ് വീടിന്റെ കീഴും കൊണ്ട് ഇരിക്കുക. അപ്പൊ രണ്ടു വർഷം കലക്ടറേറ്റ് അപേക്ഷ കൊടുത്തിട്ട് പോലെ അവർ തിരസ്കരിക്കുന്നു. കാരണം നമ്മൾ കേൾക്കാൻ തയ്യാറാകാത്ത പോലെ ഉദ്യോഗസ്ഥന്മാർ ഇപ്പൊ പെരുമാറിക്കൊണ്ടിരിക്കുന്നത്.
4: വേഗത്തിൽ നറുക്കെടുപ്പ് എടുത്താൽ നമുക്ക് വീടാതെ എന്ന് അറിയാൻ കഴിയും. അപ്പോ വീട് ഒരു സെപ്റ്റംബറിലേ കിട്ടുള്ളൂ എന്ന് പറഞ്ഞു. എന്നാലും ഈ ഒരു ജൂലൈ 30-ന്റെ ഉള്ളില് രണ്ടു വർഷമായല്ലോ. അപ്പൊ അതിന് മുന്നേ സെക്കൻഡ് ട്രിപ്പ് ഉള്ള നറുക്കെടുപ്പ് എടുത്തു കഴിഞ്ഞാൽ ഞങ്ങൾക്കൊരു ആശ്വാസമായിരുന്നു.
5: Very clear that the victims of the 2024 Wayanad landslide are still rebuilding their lives together, and incidents like these are only coming back to remind them over and again of what they went through in the last 2 years. And at this point, what they need are actions to ensure that it doesn't get repeated beyond any promises. With video journalist Tinku Rajshekar, Shubhimol KG for India Today from Wayanad.
6: Okay, let's leave you though with some happier news. And the happy news has been created by Indian women. While India's men have struggled against England, India's women created history by defeating England by 270 runs in their first ever women's test at Lord's, chasing 457. England were bowled out for just 186. India then maintained their unbeaten record in women's tests in England with this landmark victory. Cricket legend Sachin Tendulkar, who watched the match and addressed the team before the final day's play, was present to witness the memorable triumph. The stars, including Kanti Gaut, young fast bowler who took 7 wickets in the match, Smriti Mandhana scored a 50 in each inning, and Yastika Bhatia became the first Indian woman to score 100 at Lord's. Well, if the men can't do it, the women can. As Harry Belafonte said, "I say the women of the day are smarter and better than the men any day." Congratulations to the Indian women's team. Thanks for watching. You stay well, stay safe. Good night, Shubh Ratri, Jai Hind, Namaskar.
7: And when you look at this Indian